ചിരാത്ത് ഹരനൂസൂർ പാഥേ ഹെലോദേർ ഇന്ദ്രാണി മയാമൃഗ് സപ്ത ദി ബിപാഷ ഭ്രാന്തി ബിലാഷ് ദയനിയ കൊക്കൊനെ മേഘ് ഈ സാരി ഉൻകി കുച്ച് അലഗ് അലഗ് ഫിൽമേ തീ.